0: കീരിത് ഖുർആനക ദിവ തർജമായി മിയതു ഗനസ്തേനി സൂറത്ത് യൂനുസ് ബാവിസ്വന ആയത്തും ഫഷായകിൻ എ സൂറത്തുകെ നുവധിയ ദിവന ആയത്തുകെ നിയല തർജമാ വിദാൾ ദിവഫവണി ഡോക്ടർ മുഹമ്മദ് ഹനീഫ്.
1: بسم الله الرحمن الرحيم
2: رحمن وانت رحيم وانت الله گه اسم فلم فشاگنمه

0: ഹമകഷവറും മണിതിക്കക്കും തിമന്നസ്കലാങ്കെ ഇൻസാനാ ഹെദ്ദെവിക്കം എ ഇൻസാനായ നേങ്കനീ ഹെയ്യ ഫഹെ എഹാറും ഏനാ വണീ ഫാളുവെ ബയാം വെഗെം വാ ദെക്കുളുവെരിയക്കു കമുകെ وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم
1: ادي انسانا تمن رسكلانگ مثال جس ادي اينا هدويگين اينا هندمنتالي اينا بني كشيت فيوه هلاكو فا ونيكو എ തകെതി ദിരുവാണീ കാ കുഹയ്യ
0: ഖുൽ യുഹ്യീഹ അല്ലദീ അൻശഅഹ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം
1: കലേഗഫാണു വിദാളുവാഷ എ കഷിതം അലുൻ ദിരുവാണീ ഫുറതമ ഫഹറു എ കഷിത ഉഫെദ്ദെവി റസ്കലാംഗെ ಅದಿ ಎಖಲಾಂಗೆಯಿ ಹುರಿಹಾ ಮಖ್ಲೂಗುಂಗೆ ಕಂತ ಮೊಳ ದೆನೆ ಒಡಿಗೆಂವ ರಸ್ಕಲಾಂಗೆ

0: දීනී හේලුන් තෙරකන් ඉතුරු කොද්දනී නුවදිහ මෙගහර්ට්ස් දීනු ගැටු
1: මෙහාරුකඩින් රේකඩු එක ආරකඩි 30 මිනිට් මේ දීනු ගැටු
2: රන් දෝති.
3: അസ്സലാമു അലൈക്കും. എന്തിരണ ബാജുവര് അത് ഉഫാവർ മുഖത്ത് കൊളക്കങ്ങതുമും മീതു വെസ് റന്തോതി പ്രോഗ്രാമായ ബദ്ദൽ കൊന്നി അൽഗുൻ ആഷത് നസീം റന്തോതി മീ പ്രോഗ്രാമ ഹിമനാലി ഖുലഫാ റാഷ്ദൂൻഗെ തെരെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുഗെ ഹയാപ്ലാഗുലെ രീതി വാഹകത പ്രോഗ്രാമായ കുടകുട മുഖത്ത് കൊളകെ തെരേഗ ബദ്ദൽ കൊള്ളാണ്.